0: ഗാംഗ് വിലാവ് സവ സഹായായി
1: live.fm.lk
2: ruhunata rajuratata sinkadagalata www.livefm.lk